0: DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ഡോക്ടർ ആനയടി സി ധനലക്ഷ്മി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. ശ്രീമതി എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, ശ്രീ മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗം, ശ്രീ മങ്ങാട് കെ വി പ്രമോദ് കുമാർ ഖടം. ആദ്യം ഷൺമുഖപ്രിയ രാഗത്തിൽ സിദ്ധി വിനായകം എന്ന കൃതി കേൾക്കാം. രൂപകതാളം മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ചത്.
1: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic classical vocal recital by Dr. Anadi C. Dhanalakshmi. She is accompanied on the violin by Shrimati A.L. Manjula Rajesh, on the mridangam by Shri Mavelikara R.V. Rajesh, and on the ghatam by Shri Mangad K.V. Pramod Kumar. She begins a Carnatic classical vocal recital with a composition of Muthuswami Deekshithar, Siddhi Vinayagam, in the rag Shanmugapriya, set to Rubakathal.

0: അടുത്തതായി നളിനകാന്തി രാഗത്തിൽ ത്യാഗരാജസ്വാമികൾ രചിച്ച മനവിനാല കിംചര എന്ന കൃതികൾക്കം ദേശാദി താളം.
1: കണ്ടിന്യൂ യുവർ കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ. ഷി വിൽ നൗ പ്രസന്റ് എ കമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, മനവിനാല കിംചര. ഇൻ ദ രാഗ് നളിനകാന്തി സെറ്റ് ടു ദേശാദി താളം.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ ആനയടി സി ധനലക്ഷ്മി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. ശ്രീമതി എ.എൽ മഞ്ജുള രാജേഷ് വയലിൻ, ശ്രീ മാവേലിക്കര ആർ.വി. രാജേഷ് മൃദംഗം. ഇനി മധ്യമാവതി രാഗത്തിൽ ശ്യാമശാസ്ത്രി രചിച്ച പാലിംസു കാമാക്ഷി എന്ന കൃതി കേൾക്കാം ആദ്യ താളം.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Vocal Recital by Dr. Anadi C. Dhanalakshmi. She is accompanied on the violin by Shrimati A.L. Manjula Rajesh, on the mridangam by Shri Mavelkira R.V. Rajesh, and on the ghatam by Shri Mangad K.V. Pramod Kumar. Next is a composition of Shyama Shastri, പാലിംസു കാമാക്ഷി. ഇന്ദ്രാഗ് മധ്യമാവതി സെറ്റ് ടു ആദിതാൾ.

0: അവസാനമായി യമുന കല്യാണി രാഗത്തിൽ ഹരിദാസുലു എന്ന കൃതി കേൾക്കാം. ആദ്യ താളം ത്യാഗരാജസ്വാമികൾ രചിച്ചത്.
1: ഡോക്ടർ ആനി ഡി സി ധനലക്ഷ്മി കൺക്ലൂഡ്സ് എ കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റെസൈറ്റൽ വിത്ത് എ കമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ ഹരിദാസുലു ഇൻ ദി രാഗ് യമുന കല്യാണി സെറ്റ് ടു ആദിതാൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഡോക്ടർ ആനയടി സി ധനലക്ഷ്മി അവതരിപ്പിച്ച സംഗീത കച്ചേരി. ശ്രീമതി എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, ശ്രീ മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗം, ശ്രീ മങ്ങാട് കെ വി പ്രമോദ് കുമാർ ഖടം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: You were listening to Carnatic Classical Vocal Recital by Dr. Anadi C. Dhanalakshmi. Accompanying artists were Shrimati A.L. Manjula Rajesh on the violin, Shri Mavelikira R.V. Rajesh on the mridangam, and Shri Mangad K.V. Pramod Kumar on the ghatam. This program was brought to you by Akashwani Thiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ KG ജയന്റെ സംഗീത കച്ചേരി കേൾക്കാം. CS അനുരൂപ് വയലിൻ, വൈക്കം പ്രസാദ് മൃദംഗം. Now we bring you a vocal recital by KG Jayan. He is accompanied by CS അനുരൂപ് on violin, വൈക്കം പ്രസാദ് on മൃദംഗം. ആദ്യം ഗാനസുധാരസ എന്നാരംഭിക്കുന്നു നാട്ടരാഗം ആദിതാളം, ഡോക്ടർ എം ബാലമുരളീകൃഷ്ണ കൃതി. ഹി ബിഗിൻസ് ഹിസ് റിസൈറ്റൽ വിത്ത് ദ കമ്പോസിഷൻ ഓഫ് ഡോക്ടർ എം ബാലമുരളീകൃഷ്ണ ഇൻ ദ രാഗ നാട്ട സെറ്റു ആദിതാളം ഗാനസുധാരസ.

കേട്ടുകൊണ്ടിരിക്കുന്നത് കെ ജി ജയന്റെ സംഗീത കച്ചേരി. സി എസ് അനുരൂപ് വയലിൻ, വൈക്കം പ്രസാദ് മൃദംഗം. യു ആർ ലിസ്ണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ കെ ജി ജയൻ. ഹി ഈസ് അക്കംപനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ ദി വയലിൻ ആൻഡ് വൈക്കം പ്രസാദ് ഓൺ ദി മൃദംഗം. ശരണം തവചരണം, രാഗം പന്തുവരാളി, ആദിതാളം, ഡോക്ടർ എം ബാലമുരളീകൃഷ്ണ കൃതി. ഹി കണ്ടിന്യൂസ് ഹിസ് റിസൈറ്റൽ വിത്ത് ശരണം തവചരണം, കമ്പോസ്ഡ് ബൈ ഡോക്ടർ എം ബാലമുരളീകൃഷ്ണ ഇൻ രാഗ പന്തുവരാളി സെറ്റു ആദിതാളം.

0: അടുത്തത് കരുണ ചെയ്യുവാൻ എന്തു താമസം കൃഷ്ണ എന്നാരംഭിക്കുന്ന ഇരയമ്മൻ തമ്പിയുടെ കൃതി. ശ്രീരാഗം ആദിതാളം. നെക്സ്റ്റ് ഈസ് കരുണ ചെയ്യുവാൻ എന്തു താമസം കൃഷ്ണ ഇൻ രാഗ ശ്രീ സെറ്റോ ആദിതാള കമ്പോസ്ഡ് ബൈ ഇരയമ്മൻ തമ്പി.
1: കരുണ

0: ഇതുവരെ നിങ്ങൾ കേട്ടത് കെ ജി ജയന്റെ സംഗീത കച്ചേരി. സി എസ് അനുരൂപ് വയലിൻ, വൈക്കം പ്രസാദ് മൃദംഗം. യു ആർ ലിസ്ണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ കെ ജി ജയൻ. ഹി വാസ് അക്കംപനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ ദി വയലിൻ ആൻഡ് വൈക്കം പ്രസാദ് ഓൺ ദി മൃദംഗം.
1: രാഗം ഡി ടി എച്ച് ചാനലിന് വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was a contribution of Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.